0: ടൗൺ ഐറൺ സ്റ്റോർ ഹാലാണ്. ഹോൾസെയിൽ ഡിപ്പോ, എ നെയിം ടു ബി ട്രസ്റ്റഡ്.
1: സരിയാ ഗാർഡൻ ടിയർ എങ്കൽ ചേനൽപട്ടി ലോഹി ദർവാസ സിൽവർജാ ചോങ് സിമെന്റ് റേത്തി ക്രേഷ് രംഗ് വഗേറെ ബാസാർ കാ ബാരിയ ദസ്തയാബ് ആയി.
0: ഹാണ യച്ചു മെഹ്റാൻ ഐറൺ സ്റ്റോർ നസ്ത് ബലോച്ച് പെട്രോൾ പമ്പ് നാഷണൽ ഹൈവേ ഹാലാണ്.
1: റാബ്തെ ലായ പ്രൊപ്രൈറ്റർ ഗുലാം നബി മുഗൾ 03003204372 0242460100.